0: കൃപയല്ലേ ദാവേ.
1: ആമേൻ ആമേൻ. എന്താ മംഗള കേട്ടതവനക്ക് സ്തോത്രം. നന്ദി ബ്രദർ ഖത്തർ ഉള്ളോട് കൂടെ ഇരുന്ന് എല്ലാവറ്റിലും വഴി നടത്തുവാറാക. ആമേൻ
0: ആമേൻ അക്ക. അപ്പടി ഉങ്ങളെയും ഉങ്ങളുടെ കുടുംബങ്ങളെയും സേവ കുടുംബങ്ങളെയും വഴി നടത്തുവാറാക.
1: ഞങ്ങൾ നിർമ്മല മരിയ അവർക്കെ വരവേറ്റുകൊണ്ട് പ്രൈസ് ലോർഡ് ബ്രദർ.
2: ഓക്കെ,
1: ഞങ്ങൾ ദേശത്തിൽ അനീതികൾ, അനുയായങ്ങൾ, ദുർമാർഗങ്ങൾ, കൊലകൾ, കൊല്ലകൾ, ഇപ്പിടിപ്പെട്ട തീയ വഴികളെ ചെയ്ത മക്കൾ മനം തിരുമ്പി രക്ഷിപ്പെ കാണാൻ ഖത്തർ ഉദവി ചെയ്യ വേണമെന്ന് ചൊല്ലി നിങ്ങൾ ജപത്തിലെ വഴി നടത്തുക.
3: സ്തോത്രാണ്ടവരെ, ഹല്ലേലൂയ, ഉമ്മൈ സ്തോത്രിക്കிறோம், ഉമ്മൈ സ്തുതിക்கிறோம். കർത്തർ നല്ലവർ, വല്ലവർ, മാറാത ദൈവമായി இருந்து எங்கள் வாழ்வின் பலனாய் இருந்து ஆண்டவரே எங்களை வழி நடத்துகிற தெய்வமே. இந்த வேளையிலும் ஆண்டவரே அப்பாவுடைய சமூக